0: ഇന്നലാവ് സവസത്തുനായി
1: ലൈവ് എഫ് എം
0: നെട്ടവിന സിന്ധു അഹനാത്തരേ ഹിത സനസന സിന്ധു അഹനാത് ഒബ കെമതി നം www.livefm.lk സൈറ്റ് എക്കട ഗിഹിൻ ക്ലാസിക് റേഡിയോ സിലക്ട് කරන්න ക്ലാസിക് റേഡിയോ ദിസവന രന്ദുനു ഹദവതേ സ്പർശയ ഒബ ആദരേ കർന ക്ലാസിക് റേഡിയോ റേഡിയോ ഗാർഡൻ ട്യൂൺ ഇൻ റേഡിയോ എഫ് എം യന ആപ്പ് ഹരഹ വഗേമ തവത് വെബ് അടവി ഗണനാവക് ഒസ്സേ ശ്രവണയ കല ഹകി